0: ആയസിട്ട് ഗിയാ താമസിട്ട് ഗിതറക്കി പോവാട്ടെ അവസിട്ട് ഗിതറയാനേകതമായി അമാറുമ വേണ്ടി
1: തല്ലിനല്ലെന്ന തെലുവ വിലസ നിത്തമ്പ നലോല നിത്തമ്പ നലോല നിത്തമ്പ നലോല
2: എന്താണ് എന്താണ് ഇനി

0: സിംഗള സിന്ധു അഹള അഹളായി പാവിച്ച് ഉബട്ട് അത്തിവിച്ച് ഉബട്ട്
1: ഓ
0: മമ തൂറകത്ത
1: കത്
0: മിന്നമിഹിമേ കാക്ക് അഹള ബലൻ

0: തങ്ങൾ തന്നെ കുടാ കുടാ ഗെട്ടലു അപ്പേ സമരയാന്ത്രത്തിന് ഗെട്ടലു കിസ്യം ബാധാവക്കരണം ഹിസാബക്കിയായ താമ സമാര പ്രശ്നം തുണേ നയ നെത്തിക്കല്ല ഓ തീന്ന് പുലാങ് ബിമ്മട്ടമേ കുടാ കുടാ പ്രശ്നം തീന്ന് പുല അപ്പേ വിസന്ന പടം കറാൻ തീന് വിസന്ത വിസന്ത അണ്ണി ഇക്കരേക്കും ഒക്കെ കറൻ ബാക്കല അപ്പേ കൗരു ഉദ്ദാണം എനിസാ അപ്പി പ്രവേശക്തിലത് നിസ്ഥാവരം മുഖദ്ദ സലസ്മകട അണു രാട്ടേ പ്രശ്നം വിസന്ത മെങ്ങ ഇസ്രാട്ട അണു രാട്ട ശക്തി മത്കൽ തിന് ആർത്ഥിക വശേ ദേശപാല സംസ്കൃതി വിനാശ കള്ള തീനോ വഞ്ചാ ദൂഷണം നേത്രം അക്കപ്പെട്ട് ഒന്നും നെത്ത ഓണ വന്താ ദൂഷണം നവത്തണ്ണം പഹലിംഗത്തിനെ ഉടിനവത്തണ്ണം നീതിയ ഏ പശേനോയ്ക്കിന് ഹംഗിമയാടെ തീരണോണ അപ്പി അത് വഞ്ചാ ദൂഷണ മഹാമട്ടമെ ആണ്ടുമട്ടമെങ് നെത്തിക്കടക്കതല തീരും ഇക വാസി കടതന്നെ ജനതാവട്ടെ വാസിയാണ് എന്നാ ഗവിച്ച അവരു തിസ്തേ അപ്പി അപേരട്ടെ ജനത അപ്പം ലബാദ്ദീപു ജനവരമ ജനവരമട്ട അണു ജനതാവക്ക് അഭിലാഷ്യാൻ ഇടുക്കിരിമ സന്ധാ വേഷമഹാൻസിൽ അവിടെ കറലത്തീന് അപ്പി ഹെമദനാമ മേ വേദിക്കാവിൻ ഹെമദനാമ ലാൽ സഹോദര അപ്പി മന്ത്രി സൗദ ഹെമദനാമ വേഷമഹാൻസിൽ അവിടെ ക്രമക്ക സന്ധാത് അപ്പട്ട ജനവരമ ക്ലബാദുന്ന ഇക ബറ അപ്പി ദണ്ണവ ഇക ഗംബൂര അപ്പി ദണ്ണവ ഇക വടിനാകം അപ്പി ദണ്ണവ ഇക നെത്തിക്കരകണ്ണ ബാക്കില അപ്പി ദണ്ണവ ഇൻസാ ഇകട വക കിയണ്ണ ഒബേ അരമുണ ഇട്ടുകരണ്ണ ഒബേ അഭിലാഷൻ ഇട്ടുകരണ്ണ ഒബ സത്തുടേൻ തിയണ്ണ ഒബേ ചന്ദ്ര വടനാകമത് ദെന്ന ഒബ ഗാപു ഗാപു കത്രേ അപതിനായകല ഒബട ദനെന്ന വടകരണ്ണ അപി കാലത്തിസ്സ മഹാൻസുന മെഹമ ദനാമ മെഹമ ദനാമ മഹാൻസുന തമണ്ട കിസിവക് കമ്പ കരഗണ്ണ നെവി തമണ്ട കിസിവക് ഏകതു കരഗണ്ണ നെവി അപി ഹമ മഹാൻസുന കേ പ്രതിഫല തമ ദെൻ മേ തീനി അപട യന്ന ദുള ദുരഗമനക് തീനോ ഏക ഏത്ത അപ്പി അപ്പിരട്ടെ ആർത്ഥിക്ക് ശക്തിമത് കള്ള തീനോ ജനത്തവിടെ സഹന ദിനം ഇന്നോ വെട്ടുപ്പടി കള്ള തീനോ അപ്പി സത്തുട്ടു എൻസാ സത്തുട്ടു എന്ന പുൽവാൻ ജാതി ഗുടക്ക് കള്ള തീനോ ലോകേശ്വര ലങ്കാവേ പ്രതിരൂപ്യ ഒസവള തീനോ ഏക സത്തുട കാരണ കിൻസാ അപ്പേ ചന്ദട്ട് വടിനാകമക് തീനോ അപ്പേ കാര്യട്ട് വടിനാകമക് ലബാദെന്ന മാളിമ ആണ്ടുവ സമത്തിലാ തീനോ എൻസാ ഏ മാളിമ ആണ്ടുവത്ത് എക്ക ആത്തൽ ബന്ധകന മാളിമാവെ ആണ്ടു ഒബേ ആണ്ടുവട്ട അപേ ആണ്ടുവട്ട ഹരേവേന സിയലു ബലവേഗ സിയലു ബാധ പരദ്ദല അപി ഹമദനാമ ഏകാ വഗേ കടക കില മേ ഗമന ജയഗ്രഹണം കിലവര കണ്ണോണ അന്നേ ജയഗ്രഹണ കരായ അന്ന ഹമദനാമ അപി ഏകത്വേമു സംവിധാനേമു മാൻസല വെടകരമു ഹാതുര പരദ്ദല അപേ ജയഗ്രഹണേ തഹവുറു കര ഗമ്മുഗിന ഇല്ലേമ കരമെങ് എസന്ദ ഒബ സിൽദനാടമ ശക്തിയ ധൈര്യ പ്രാർത്ഥന കരമെങ് മംഗമി സബ ഗണ്ണവ മാലിമാവട്ട ജയ വേവാ
1: දිස්ත්‍රික් කිහිපයකට බලපෑ ඇති දැඩි නියන් සහිත කාලගුණය හේතුවෙන් ප්‍රධාන ජලාශවල ජලධාරිතාව 47 දක්වා පහත බැස ඇති බව වාරිමාර්ග දෙපාර්තමේන්තුව පවසනවා. අම්පාර මඩකලපුව සාත්‍රී කුණාමලේ යන දිස්ත්‍රික්කවල ජලධාරිතාව 20%ක් තරම් පහළාගේක පවතින බවයි එම දෙපාර්තමේන්තුව පෙන්වා දෙන්නේ. එල්නිනෝ තත්ත්වයේ හමුවේ දිස්ත්‍රික් 7කට පවතින්නේ දැඩි වියලි කාලගුණයක්. ඒ හේතුවෙන් පොළොන්නරුව අනුරාධපුර මඩකලපුව ත්‍රිකුණාමලය සහ රත්නපුර ඇතුළු දිස්ත්‍රික් කිහිපයක ජල ගැටලු මතුව තිබෙනවා. එම ප්‍රදේශවල ප්‍රාදේශීය ලේකම් කොට්ටාෂ 35ක පවුල් 35149 පීඩාවට පත්ව සිටින බවයි ආපදා සහන සේවා මධ්‍යස්ථානය ප්‍රකාශ කළේ. ඔවුන්ට අවශ්‍ය පානීය ජලය මෙන්ම සහන ලබා දීමේ වැඩපිළිවෙල ශක්තිමත් කර ඇති බව එම මධ්‍යස්ථානයේ ජ්‍යෙෂ්ඨ සහකාර ලේකම් ප්‍රගීත් දනන්සූරිය මහතා ප්‍රකාශ කළා.
2: මේ වන විට දිවිනට බලපා තිබෙන එල්නිනෝ වියලි කාලණ තත්ත්වයත් එක්ක දිස්ත්‍රික් 7ක ප්‍රාදේශීය ලේකම් කොට්ටාෂ 35ක පවුල් 35149ක පුද්ගලයන් 115534 දෙනෙකු පානීය ජල අවශ්‍යතා සපුරා ගැනීමෙන් ගැටලුවකට මුහුණ පා තිබෙනවා. විශේෂයෙන්ම අපට වැඩිම බලපෑමක් වාර්තා වෙන්නේ මොණරාගල, මඩකලපුව, අම්පාර සහ බදවල දිස්ත්‍රික්ක. ඊට අමතරව පොළොන්නරුව, අනුරාධපුර හා රත්නපුර දිස්ත්‍රික්ක වලනොත් අපට මේ පානීය ජල අවශ්‍යතා සපුරා ගැනීමෙන් ගැටලුව සම්බන්ධයෙන් ගැටලු වාර්තා වෙනවා. මේ වන විට මේ සියලුම පවුල් සහ පුද්ගලයන් වෙත පානීය ජල බෙදා දීමේ කටයුතු අඛණ්ඩව සිදු කරනවා. ඔව් අපි ඇත්තටම ජනතාවගෙන් ඉල්ලීමක් කරන්න කැමති ඔබට කිසියම් ආකාරයක බීමට සුදුසු පානීය ජලය සපයා ගැනීමේ කිසියම් ගැටලුකාර තත්ත්වයක් තිබෙනවා නම් ඔබගේ වසමේ සිටින ග්‍රාමධාරිතුමා හෝ තුමිය දැනුවත් කරන්න. එසේ නොමැතිනම් ප්‍රාදේශීය ලේකම් කාර්යාලය අදාළ පළාත් පාලන ආයතන දැනුවත් කරන්න. එසේ නොමැතිනම් අපේ දුරකථන අංකයක් තිබෙන ජාතික ආපදා සහනක මධ්‍යස්ථානයේ 0716 807 807 දුරකථන අංකයට දුරකථන මතමක් ලබා දීලා ඔබ වෙත යම්කිසි පානීය ජලය සපයා ගැනීම
1: මේ අතර නියන් කාලගුණයක් පවතින දිස්ත්‍රික්කවල ජලාශවල ජලමට්ටම 20% දක්වා පහළ බැස ඇති බව වාරිමාර්ග දෙපාර්තමේන්තුවේ ජල කළමනාකරණ ඒකකයේ අධ්‍යක්ෂ HMPS හේරත් මහතා ප්‍රකාශ කළා.
3: දිවයිනේ පිහිටි ප්‍රධාන ජලාශවල ගබඩා වී ඇති මුළු ජල ධාරිතාවේ 47.3% ආසන්න ප්‍රමාණයක් වන අතර එම ජලාශ අතරින් වාරිමාර්ග දෙපාර්තමේන්තුවෙන් පාලනය වෙන ප්‍රධාන ජලාශවල ගබඩා වී ඇති ජල ප්‍රමාණය 34.4% ප්‍රමාණයක් වෙනවා. මෙම ජල ප්‍රමාණය දිස්ත්‍රික් වශයෙන් සැලකීමේදී විශේෂයෙන් අම්පාර මඩකලපුව සහ ත්‍රිකුණාමල දිස්ත්‍රික්

0: ഭൂമിയെ ഹണ്ടസ്വായാണ് നവതമ റേഡിയോ റിയാലിറ്റിയായി ലക്കണ്ട് ഗോൾഡൻ വോയിസ്.
1: ശ്രീലങ്കയെ സ്വരാഭിഷേകേ ദശക തുണക അഭിമാനിയ ലക്കാണ്ട് ഗോൾഡൻ വോയിസ് അപ്പൊ തവ തരംഗക്കാരനേക്കട്ട് അവസ്ഥ ലബാദിന് സുന്ദനം മേ വെല അണുത്തുനായ ദശമ പയൻ ഹരി അണുത്തുനായ ദശമ ഹത്തൻ ഹരി ഒബ ലബാദിവ അഭിവാഹക ഇന്ന മുഹത്തക സുരേ
2: അങ്ക ദേശീയ മനസ്തുണ
1: എന്നെ ബലാന്ന് ഏ കൊഴുതുകൾ വല ബലാൻ അങ്ക ദേശീയ മനസ്തുന തരംഗവാദിന കസുണി ഐബോവൻ കൊഹേദോ എഹെ
3: പ്രാക്ടീസ് എത്ര അമ്മ കാല ബലമോ അപ്പി അവസ്ഥ ഏവിത
2: തരംഗരോ ഗുഡാക് ദം മേ തരംഗ വലട്ട് സഹഭാഗി ഉണാനി നീ ഹാ ദരിയേ മേ വയനകൊട്ടേ മേ വാട ദനനി മുഖത്ത്
3: ആസൈ ഏവില്ല ബലണ്ട് പലേനി അവസ്ഥാ മേ മാപു ഇതിൻ ആസ നിസാ ബലണ്ട്
2: ആസാവ ജയഗ്രഹണയക് ഉണത്തെ
3: ഏകത് സതുടി ബലണ്ട്
2: സാമാന്യം വാ ഹിതാങ് ഇന്നെ വട കീയക് ഇത്ര ഇസ്സരഹ ദയന്ദ
3: പുലുവാം ഉപരിമെൻ യാണ്ട്
2: പുലുവാം ഉപരിമെൻ യാണ്ട് ഏകത് നരഗനെ മമ അഹല തീനോ മേ അണ്ടാദപുരേ കെല്ലങ് ഹിത ഹയ്യൈ കേല നഗരേ കിട്ടൂത് എവനത്താ ദുരയാത്
3: നഗരേ കിട്ടും
2: രാജരാട്ട് ഗുവാസന്നി പേനസീമ
3: ചുട്ടക് ദൂരം തമായിന്നെ
2: ഗുണദാസ കപുകി മഹത്യത്തേക്കാലേ മേ വെടേ മകളായി അളു പരമ്പരാവ ഹനുനോകിന് ഏ ആയിട്ട് സിന്ധു ഗിയാണ്ട് ദീല രജനട്ടി മഹാപരമ്പരാവ കെതുവണി ഗീത ലിയന് അപ്പൊ പല്ലേഗ ഹേമരത്ന ഹാമുദുരങ്ങയും പടംകത്ത മഹിൻ ചന്ദ്രശേഖർ മഹിൻ ദിശാനായക ഈ വകേ കട്ടിയകത്താം ഇലങ്കട്ട് സിന്ധു ഗിയാണ് ജാനകി സുമിത്ര കരുണാരത്ന ദിവുൽഗണി വെണി ശില്പീൻ ബിഹികരല നേത് എതുകൊട്ട് ഇത് പാസ്സേ സംഗീതവേദിയൻ ഈ വകേ പിരിസക് ബിഹുണ ഹരി സാംസ്കൃതിക പ്രബോധ അത്യപുണ പുറാവൃത്ത ഗൊണ്ണ സംഗീത ഗുരു അസനോ ഗീത വിശേഷ അങ്ക ദേശീയ പണസ്തുണിൻ തരംഗവാദിന അനുരാധപുരയെ സിറ്റ പെമിനി
1: മേ കസുണി ഉമേഷ
2: കസുണി ഉമേഷ.

ശക്തിയാക്കുമെന്ന് ഒബാ ദിനവാ റട്ടത്തിനുവേണ്ടി ധന നിധാനെ വിലതീകൻ ഒബാ കോടിപതിയാക്കുവാൻ

0: ഷാനുഗ് ഷാനുഗ് റുക്മൻ നസീത്തിന്റെ ഗൗരവയ ക്വിനിസ് ഗീത ഗായനാക്കല മണിതനെ മുൽ ഗീതയുടെ മുഖജ്ഞാക്കാം യുവകല ഐ തിങ്ക് ഒന്ന് ബാൻഡ് കാര്യക്കിൽ ഹണ്ടഹനോട് അപ്പം തീരണം തീവ്രമായിട്ട് മിക തരംഗയാക്കി തവ യുവകി ദക്ഷിതാ പിരിച്ചു കൂടെ ആക്കിയിരുന്നു സഹ ഹണ്ട വിതരക് മതി ഹണ്ട ലാലിത്യ മേ ഹണ്ടത്തേക്കേന തവ ധ്വനി ഗുണ ഗുണാ മേ ഗായനയിട്ട് അറി വെത്തക്കാൻ ഇക അപ്പിട്ട് വേണ്ടി ഹൊന്നിമ്പ തന്നെ അപ്പം വിരിച്ചു വന്നല്ലേ
1: അപ്പൊ കമ്മത്തെ കമന്റ് ആക്കാൻ വിശാർദ ദിലീപ് അലിയനൊക്കെ ലബാദിന പ്രതിചാര കോമവേദികൾ അപ്പൊ ബാലും
2: ചാണുക്ക് എത്ര മങ്ങിത്തന ഹൊന്ത ഇതിരി പത്കിരി മക്കര മട്ടനിക്കാൻ തേരണ ഇതിരി മങ്ങിത്തന റിസൾട്ട് അഗ്രഹിക്കൽ അത് ദിവസം മങ്ങപ്പൂ ആയകം പൊട്ടക് ഇതിരി എടുത്ത് എണ്ണ ഫുള്ള അടിയ മങ്ങിത്തനാണ് വന്ന് ദക്കായിക്കല ഹൊന്ത് ആരംഭന്ന ഹൊന്ത് സംഗീത ഞാനൊക്കെ എക്കറിന ഇടക്കില മറ്റേ തേരുണ ഇട്ട് പസ് ലുക്കുമതീത്തമായി മേ ബ്രീതിങ് കൺട്രോൾസ് ഒക്കെ പിച്ചിങ് വേരിയേഷൻസ് ഹരി ലസ്സൻ സിന്ധു അതുല് തിബ ലുക്കുമതീത്തമായ പ്രൊനൗൺസിയേഷൻ ഹെമക്കീന കൂടെ ഇട്ട് പസ് എക്കിങ്ങൊക്കെ പൊട്ടാക്ക അവിടെ അടുവിന് തന്നീനാണ് മങ്ങിത്തന ഹെമദേമ സർവ്വസാധാരണീകരകിന് കിറകിന് ഇതിരിയായിട്ട് ടാലന്റ് ആക്കിയതാ മങ്ങിത്തൻ
1: വടാ ദാസനമദേ.

0: Lakhanda Radio ITN Rajya Bankuka Surakshita Bhavaya Ihalama Rakabarane Samagin Stavara Tanpatu Sandaha Ihalama Poliya RDB Bankuin
1: കൃഷി ക്ഷേത്രത്തെ നവപണക് ലഭാ തിബിൻ കസാകല പ്ലാന്റേഷൻ മകിൻ ആരംഭ എത്തി പ്രധാന വ്യാപ്രതി അത്തര ഒബട സമീപ കസാകല ഗ്രീൻ സൂപ്പർ മാർക്കറ്റ് ചാടിയ ഇത അടു മിലകന നേടത്തെ ഒബേ പസു മീറ്റർ സഹനയക്ത മസകട രൂപ്യ 25000ක් ദക്വ മിലതി ഗിനിം സദാ നയ സഹനയക്ത ഹന്ദുനാ ദുൻ ഇകമ സൂപ്പർ മാർക്കറ്റ് ചാലയൈ
2: എൻഎൽപി ഹദഹന ലങ്കാവേ വെഡിമ തേകി ദിന തേകി അവസ്ഥ വെഡിമ ലുത്രയ എൻഎൽപി ഹദഹന ഒബത് അദമ എൻഎൽപി ഹദഹന ബലാ ഗന്ന
3: ആട്ട പിടി വലിൻ ഹദ അപു കേമക തിയന രസ ശസ്വീ തരത് ഏപോ